ഗുഡ് മോർണിംഗ് തൃശ്ശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മാജിക് ഡബിൾ കുട്ടി ആർജി അതിഥി. നമ്മൾ സൂപ്പർ ഹീറോകളെ കുറിച്ച് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ. അവർക്ക് സൂപ്പർ പവറുകൾക്ക് ഒക്കെയുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില സൂപ്പർ ഹീറോകളുണ്ട്, നമ്മുടെ അധ്യാപകർ. നമ്മൾ സംസാരിച്ചാലും ഹോംവർക്ക് ചെയ്തു വന്നാലും ആരാണ് എന്താണ് ചെയ്തതെന്ന് എങ്ങനെയോ ടീച്ചർ കണ്ടുപിടിക്കും. പക്ഷേ തമാശ മാറ്റിവെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും പഠിക്കാൻ സഹായിക്കുകയും നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുകയും ചെയ്തത് ടീച്ചർമാരാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ടീച്ചർമാരെ പറ്റിയാക്കിയാലോ? സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മറിച്ച് ഗ്രാവിൽ കുട്ടി ആർ ജയ അതിഥി.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മാർജിക്ട് അവൽ കുട്ടി ആർജി അതിഥി. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ പറയണേ.
1: നമ്മൾ ഡെയിലി ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാറില്ലേ, അത് എങ്ങനെയാണെന്ന് ഒരു നിമിഷം ഒന്ന്
2: ആലോചിക്കും.
1: നമ്മൾ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോൾ രണ്ട് കണ്ണും മറിച്ച് കൈകൾ കൂപ്പി ബഹുമാനത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ.
3: ഗുഡ് മോർണിംഗ് ടീച്ചർ.
4: ഗുഡ് മോർണിംഗ്.
1: ഒരു ക്ലാസ് അതുപോലെ വിഷ് ചെയ്താലോ? ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും അങ്ങനെ ചെയ്താലോ? അധ്യാപകരുടെ അന്നേ ദിവസം ഓസ്റ്റി ആവുകയും അവർ നമ്മളെ സ്നേഹത്തോടെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഐ റിപ്പീറ്റ്, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മറിച്ചിട്ട് അവൽ കുട്ടി ആർജി അതിഥി.

ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കിട്ടറിന് കൂട്ടുകൂട്ടാൻ നിങ്ങളോടൊപ്പം മാജിക് ഡബിൾ കുട്ടി ആർജി അതിഥി. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരോട് പതുക്കെ സംസാരിക്കാറില്ലേ, ടീച്ചർ കാണില്ല എന്നായിരിക്കും നമ്മുടെ വിചാരം. പക്ഷെ പെട്ടെന്ന് ടീച്ചർ ഒന്ന് തിരിഞ്ഞു നോക്കും, ആ ഒരു നോട്ടം മതി, ക്ലാസ് മുഴുവൻ നിശബ്ദം. ആരാ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇന്നസെന്റ് ഫേസ്. പക്ഷേ നമ്മളെ ശാസിക്കുന്നതിനും നമ്മളെ നന്നാക്കാനും വേണ്ടിയാണത്, ശരിയല്ലേ? കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കണക്ട് ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മാർജിക് ഡബിൾ കുട്ടിയാർ ജി അതിഥി.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മറിച്ചിട്ടാവിൽ കുട്ടി അജയ് അതിഥി. നിന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പം പറയാം, പക്ഷേ ഫേവറേറ്റ് ടീച്ചർ ആരാണ് എന്ന് ചോദിച്ചാൽ ചെറിയൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. കാരണം ഓരോ ടീച്ചറിനും ഓരോ പ്രത്യേകതയാണ്. ചിലർ ഫണ്ണി, ചിലർ സ്ട്രിക്ട്, ചിലർ നമ്മളോട് ഫ്രണ്ട്സ് പോലെ. പക്ഷേ നമ്മളെ ഏതെങ്കിലും നല്ലത് പഠിപ്പിച്ച ഓരോ ടീച്ചറും സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണെങ്കിലും അവരോട് ഒരു താങ്ക് യു ടീച്ചർ എന്ന് പറയാൻ മറക്കല്ലേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മറിച്ചിട്ടവൽ കുട്ടി ആർ ജയ ദീദി.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കുട്ടികൂടാ നിങ്ങളോടൊപ്പം മറിച്ചിട്ടാവൽ കുട്ടിയാർ ജയദിദി. ഫ്രണ്ട്സ്, സെപ്റ്റംബർ 5 ആണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രശസ്ത അധ്യാപകനുമായിരുന്ന ഡോക്ടർ സർവോപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. ഈ ദിവസം ടീച്ചേഴ്സിന് ആദരിക്കാനായി അവരുടെ സംഭാവനകൾ ഓർക്കുവാനുമാണ് ആഘോഷിക്കുന്നത്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മറിച്ചിട്ടവൽ കുട്ടിയാർ ജയതിഥി.

0: மை ரேடியோ 90 FM கேட்டறிஞர் கோட்டுக்கூடா.
1: ஹலோ கைஸ், வெல்கம் பேக் டு மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா. நீங்களோட மறைச்சுக்கிட்ட அவள் குட்டி அரிஜி அதிதி. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിൽ ടീച്ചറില്ല. ആദ്യത്തെ 5 മിനിറ്റ് എല്ലാവരും സൂപ്പർ ഹാപ്പി. പിന്നെ ഒരാൾ സംസാരിക്കും, മറ്റൊരാൾ കളിക്കും, മറ്റൊരാൾ ബെഞ്ച് മാറും. ക്ലാസ് ആകെ ചന്ത പോലെ. പെട്ടെന്ന് ടീച്ചർ വരും, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അത്രയും നേരം ഉണ്ടായിരുന്ന ശബ്ദം ഒറ്റ സെക്കൻഡ് ഡിസപ്പിയർ. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ടീച്ചർ. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂട്ടാണ് നിങ്ങളോടൊപ്പം മാറിച്ചിട്ട് അവൾ കുട്ടി അർജി അതിഥി.

ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മാർജിക്ട് അവൽ കുട്ടി അർജി അരുതി. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ടീച്ചർമാർ പറയുന്ന ചെറിയ വാക്ക് പോലും നമ്മൾ ജീവിതകാലം മുഴുവൻ ഓർക്കും? ഫോർ എക്സാമ്പിൾ, നിനക്ക് ഇത് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള ചെറിയ വാക്കുകൾ നമ്മളിൽ വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് നമ്മളിൽ വിശ്വാസം കുറയുമ്പോൾ ഒരാളുണ്ടാകുന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് നല്ലൊരു ടീച്ചർ ഒരു സബ്ജക്റ്റ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, ജീവിതത്തിലെ നല്ല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മാർജിക്ട് അവൽ കുട്ടി ആർജി അതിഥി.

0: vai vai vai vai.
1: ஹலோ காய்ஸ், வெல்கம் பேக் டு மை ரேடியோ 90 FM. கேட்டறிஞ்ச குட்டு கூட நீங்களோட மார்ச்சிக்டாவில் குட்டி ஆர்ஜி அதிதி. நம்மட பேகில் புக், நோட் புக், போட்டில் என்னவே உண்டாகும். എന്നാൽ ടീച്ചേഴ്സിൻ്റെ ബാഗിൽ എന്തായിരിക്കും? ബുക്സ്, നോട്ട് ബുക്സ്, അറ്റൻഡൻസ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റെഡ് പെൻ. നോട്ട് ബുക്ക് പരിശോധിക്കുമ്പോൾ അത് എവിടെന്നോ പ്രത്യക്ഷപ്പെടും. വെരി ഗുഡ് കണ്ടാൽ സന്തോഷം, പക്ഷേ ഒരു വലിയ റെഡ് മാർക്ക് കണ്ടാൽ മുഖം പോകും. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ദിസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മരജിക്ടാവിൽ കുട്ടി ആർജി അതിഥി.

ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ ഒപ്പം മാർജിക്ടാവൽ കുട്ടി ആർജി അതിഥി. ടീച്ചേഴ്സ് ഡേ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഗിഫ്റ്റ്, ഫ്ലവേഴ്സ്, ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അല്ലേ. പക്ഷേ ടീച്ചേഴ്സിന് വലിയ ഗിഫ്റ്റ് ഒന്നും ആവശ്യമില്ല. നന്നായി പഠിക്കുക, ക്ലാസ് ശ്രദ്ധിക്കുക, ടീച്ചറെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ഇതൊക്കെ അവർക്ക് വലിയ ഗിഫ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു സിമ്പിൾ താങ്ക് യു ടീച്ചർ പറഞ്ഞാലും അവർക്ക് ഒരുപാട് സന്തോഷമാകും. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മാർജിക് രാവിൽ കുട്ടി ആർജി അതിഥി.

ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാണ് നിങ്ങളോടൊപ്പം മാജിക് ട്രാവൽ കുട്ടി ആർജി അതിഥി. ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ചിലപ്പോൾ നമുക്ക് ഓർക്കുക. പക്ഷേ ചില ടീച്ചേഴ്സ് നമ്മുടെ ജോക്സ് കേട്ട് ചിരിക്കും, നമ്മുടെ പ്രോബ്ലം കേൾക്കും, ഫ്രണ്ട്സ് പോലെ സംസാരിക്കും. പക്ഷേ ഹോംവർക്ക് ചോദിക്കുമ്പോൾ അവർ വീണ്ടും ടീച്ചേഴ്സ് മോഡ് ഓണാക്കും. അപ്പോൾ ഇങ്ങനെയല്ലേ നിങ്ങളുടെ ടീച്ചറും? സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മറിച്ചിട്ടാവൽ കുട്ടിയാർജി അതിഥി.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മാർജിക്ട് അവൽ കുട്ടി ആർജി അതിഥി. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ്റെ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ പറയണേ. അപ്പൊ ദാ ക്വസ്റ്റ്യൻ, ദാ പിടിച്ചോളൂ.
1: നമ്മൾ ഡെയിലി ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാറില്ലേ, അത് എങ്ങനെയാണെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോൾ രണ്ട് കണ്ണും മറിച്ച് കൈകൾ കൂപ്പി ബഹുമാനത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ.
2: ഗുഡ് മോർണിംഗ് ടീച്ചർ.
3: ഗുഡ് മോർണിംഗ്.
1: ഒരു ക്ലാസ് അതുപോലെ വിഷ് ചെയ്താലോ? ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും അങ്ങനെ ചെയ്താലോ? അധ്യാപകരുടെ അന്നേ ദിവസം ഓസ്റ്റിയാകുകയും അവർ നമ്മളെ സ്നേഹത്തോടെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഐ റിപ്പീറ്റ്, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മറിച്ചിട്ട് അവൽ കുട്ടി ആർജി അതിഥി.